പമാവ് സലക്കിൽ നിവനട്ട് കരുണവാനിയ പമാവ് നൊസലക്കിൽ മരണയട്ട് കരുണവാനിയ എഹയിൻ പിൻവത്ത് നൊപമാ ഊവോ നൊമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ്ഗം.